പാദുമശ്രിയം നമാമി വിഷ്ണു ശിരിശാചതുർഭുജം. സംഘചക്ര ഗദാപത്മധാരി ശ്രീമൻ നാരായണ മാതാ കൗസല്യാകെ ഭവൻ മേ പ്രകട ഹൈ. ചാർ ഭുജ ഹൈ, മയ്യാ നെ ഉൻകാ ദർശൻ കിയാ.